0: ഈ മനമ്പനെന്ന പറയാൻ എന്നായതൊക്കെയോ ഇതിപ്പ് തന്നെ പോലീസാക്കി അത്തറുസിബാക്കോട
1: Waalaikumsalam warahmatullahi wabarakatuh. Terima kasih Mega untuk Kak Fajar yang kayak di Pondre Nagena nih teluelo. Kak Fajar pura nih mbok putra denre dani malik jadi selengah kayak lona nur maisel di. Nah diangkalinga nih pale dolo elongnya sila sereng using keru pediku pole dianti oslan untuk Pak Acok di wajok.